0: മിനുപ്പൂർ കക്ക് ചം അരിക്കരി മഞ്ഞും ചേർത്ത തീവി നിങ്ങതി മഹാരാഷ്ട്ര കക്ക് എൻ സി പി ചോപ്പ കൊജക്കുശോപ് രജീന്ദർ ഹിരലാർ ചീൻ ലയ്യബനം നുമ്പൂർ ഫിഫ വേൾഡ് കപ്പ് കക്ക് നോക്കൌട്ട് റിംബുക്ക കാനഡ സി ക്ലോ ആഫ്രിക്ക ഷെൽ ഗോൾ തി ലേഗോർ സി ചുരാദുംബൂർ ഗെഹപ് അമേരിക്ക കക്ക് ലോൾസ് എഞ്ചലസ് ക ഷെനു ഉസ് ദിന്ദുക്ക കാനഡ കക്ക് എസ്റ്റേപിൻ ഉസ്തായോ സി ഗോൾ തി രംഗ് ലബീർ മൈതിംബൂർ നുംഷി ലേഗോ സി നോഗർ സംബലെ നദി നുപ്പെങ്കൽ കക്ക് സബ് ഹിമാലയ സനേനി സിക്കിം ക നംധിം സോദകുപ് നിയസ് നിന്ദ തോംബൂർ നദി അരുണാചൽ പ്രദേശ് ആസാം മേഘാലയ കേരള നി മൈക ജലഹപ്പ് സംബലെ നം ധിം സോദകുപ് നംബൂർ ശുഭ് കേസും നിങ് കെ ലിക് നിയചെ ക്ലോ നുപ് ചർദു അറബ് ക്യംസോ ചാങ്ഷോ കക് സനെ കശി ഗുജറാത്ത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജർഖാൻഡ് ബിഹാർ ഉത്തർപ്രദേശ് നി ഉത്തരാഖണ്ഡ് ക ഉത്നംഗോതോ പുരാങ് നുംഷി യോങ് സോദകോപ് നുംബൂർ ലങ്ങിനോ തമചെ തിയിക് നിസുയ് കാചെ ജുസുബാന ദോസ് ലങ്ങിനോ ദാ ഉജുക് ജുചെ തുന്ദ്രേക് ലേരിം ഥുദിൻ ലപ്ചെ ചി കുസുതുർ ദേശ് ഉത്ലേരിമാ കണ്ടോ ദോസംമു ഡിസ്ട്രിക്ട് മൻഖാങ് തവങ്ക് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ തെൻസിൻ കുങ്ക ദംബ കമേര സുതി സനാസ ബിനാങ് ഷാ കിൻഡിൻ ജുഗൻ തവങ് ലുങ്ദിൻ ഖാങ് ലേഗും കുശബ് ടിശി തുർജിംബുർ
1: തവങ് ലുങ്ടിൻ ഖാങ് തുൻഡ്രേക് ലേരിം ഠേതൻ ലബ്ജിച്ചി കോസോദുർ സൻഘൻ ലങ്കേ സമശ സമ്രെ ടിശി ദിലഞ്ഞ ശുർജു ത ദേശ് സ്റ്റുഡിയോ ക സുപേപോ നോ ഇങ്ങന ഡോക്ടർ തെൻസിൻ കുങ്ക ത ഡോക്ടർ തെൻസിൻ കുങ്ക മത്സി കിനോ ഇംബുർ ത ബിനാങ് മൺബോക് തോകയ ഗൈനക്കോളജിസ്റ്റ് ഇരുമ്പോൾ തബിനാങ് ഡിസ്ട്രിക്ട് മൺഖാങ് ഗൈനക്കോളജിസ്റ്റ് ഇരുമ്പോൾ തമ്മിച്ചേത ബിനാശ കിങ്കോൾ ഹൗക്തിന് മെഡിക്കൽ സൂപ്രണ്ടൻഡൻ കാച്ച് ബിനാങ് കിങ്കോൾ ഷിയു നമ്പർ തേങ്ങാത മൺഗാങ്കു ജിങ്കോ നങ്കോസു പാചിന തമ്മിച്ചെ തോന്നുമ്പോൾ യാപോ ഡോക്ടർ കുങ്ക ദേശോസോ ലരിമാ ഫിർസനിങ് ലസോല ഡോക്ടർ സാബ്ത ലോ മാപ്തിക് ഷോ ഗോസോ ലുങ്ടൻ ലേഖോ അഭ്യു ദിശ് ജുജെ കോർ തങ്ങെ മുജിര ഡോക്ടർ സാബിനാങ് നദാ ത ലോബ്ജാം വൈന കാജി ചിയു ഇനം തൈന സ്കൂൾ തോലുക് ഷൂജെ ക്ലാസ് ചിന്തെ തോലുക് ഷൂജെ തൈന മൺബാക് കോളേജ് ചിനം കാജി കാജി നാ ഇനം ഇജി കോർ ചിക് നദാ ലെരിം സംഗ നാ ശമാർ നിസു ജെ നാ മൈ ഷുക്ല
2: നയി ഗാ പ്ഷ ടെസ്റ്റ് ലിംഗി ഷുർയു ങോക് സ്കൂലിൻ ചിത് നനാ ഞെ വികി വി ഷെർ ഗോ കാ ക്ലാസ് 7 സക്തി ഇജുക് വികി വി ബാലിജാൻ ഞെ തത പാപം പരേ ഡിസ്ട്രിക്ട് കാനം ഇജി ക്ലാസ് 10 സക്തി ഇജുക് ഷുക് ഞെ ആർകി മിഷൻ ദേവമാലിംഗി തിരപ് ഡിസ്ട്രിക്ട് കാ ഇജി ക്ലാസ് ചിങ്ങെ സക്തി ലിയോ ഇജുക് ജുക് എം ബി ബി എസ് ചിത് ഉത്തർപ്രദേശ് കാക് ആഗ്രഹ ഞെ ഷെയർ ഇജിക് ഞെ എം ബി ബി എസ് യാവു ഇജുക് ജുക് ഞെ സർവീസ് കാരായ ഇജുക് സർവീസ് ത്രൂ പി ജി അക്കയു പി ജി ചിത് ഞെ കൊൽക്കത്ത കയാവുല
1: ശുക് ചാലേക ദേശെ ലോ ഖട്ടം കെഷ്ടോ ഇനം തത്തൊമ്മ ഖട്ടം എന്ന് കൊലു തെക്കൻ
2: ഇനി ഡിസംബർ 2007 കാ സർവീസ് കാ ദേവുല
1: ലെസോ ഡോക്ടർ നെക്കോ ത ഗൈനക്കോളജിസ്റ്റ് തങ്ങത്ത മുഴുവൻ തോന്നു ത മുഴുവത്തി ലുക രാമേജി സുർജെ കൊന്നു മിക്കി സക്ജെ കോസു മാപ്തി നോമ്പു ഇജാപുല ഡോക്ടർ സാ ബിനാജി ത മജ മുഴുവു ബിനക്ഷാലേ ജിമ്പു ഇജാപു ദേശിയോസോ ഡോക്ടർ സാബ് കണ്ണി ഷു ചിത്തി ഇഞ്ചിഗി ഇന്റർനെറ്റൽ കെയർ കോർ ദേശു സമനു ഇന്റർനെറ്റൽ കെയർ മുഴുവത്തി റോസോ ക്രിക്സ് ബുസുക്കോർമേജി തോർ കിരിങ് സക് ത മാപ്തി നോമ്പു തള്ളി തുകോത്തോതി ചേഗപ് കോസു നോമ്പു ഡോക്ടർ നാനിമേ കോസു നോമ്പു ഖാപ് കോസു നോമ്പു മൻജാർ ഗോസു നോമ്പു യാപോ ദേശി ഓ ഡോക്ടർ കുങ്കശാ ഇജി തോകാശി സമനു ഇജാപു ഡോക്ടർ സാബ് മൺബാക് തോകയാണ് ഇന്റർനെറ്റൽ കെയർ ഞെതിനോക്നി ഇജുഗു ഇന്റർനെറ്റൽ കെയർ ഞെതിക്നെ ഇജി പോസ്റ്റ് നെറ്റൽ കെയർ ഞെയാതൊസു ലിംബുസും ഞാനോക്നി ഇജാപു ഇന്റർനെറ്റൽ കെയർ കുമാർ കോച്ചുയ ലിംബുസും ചോസി നം ഇജി കോടനോമയിഷു
2: അന്നാഥ ബാക്സാരിയാ സക്ദ ലിക റസു തോർചെ കിർജു മജുത് സക്തി ഉത് ദുസച്ചിത് ഇന്റർനെറ്റൽ കെയർ ഞക്സ് ഉത് ദുസച്ചേദ ചെക്കപ്പ് കോയാക്കോസു നിൻ ചെക്കപ്പ് ക ജിജിതി ഗോസു സീസർ ഗോസു റെസ്റ്റ് കോ യാക്കോസു ഉത് കാപ് തങ്ങ കിയർ യോചിത് ഇന്റർനെറ്റൽ കിയർ നെക്സിംല ഇജുക് ജുക് തോതി ദ കിയർ ജുചിത് ഷൊത്യ ഇജുക് ഒനു മിക്കി ശക്തി ഉത് ദുസച്ചിത് ഇച്ചിത് ഇന്റർ